ഇത് റീമിക്സ് പാടം. സൗത്ത് റേഡിയോസിന്റെ എക്സ്ക്ലൂസീവ് പഠിപ്പാണ് ഇത്.

തുറന്ന അടാവടി. തൂക്കുത്തുറന്ന അളപ്പറ, തൂക്കുത്തുറന്ന തടാലടി, തൂക്കുത്തുറന്ന കട്ടുകടങ്ങാതെ ഗ്രാമത്ത് കാട്ട് അടി.